പരമാർത്ഥദായിനി ഭക്തിരേവ ഭവരോഗനാശിനി ഭക്തിരേവ പരവേദനപ്രദ ഭക്തിരേവ പരമോക്ഷകാരിണി ഭക്തിരേവ പരമാർത്ഥദായിനി ഭക്തിരേവ